0: ബാങ്കുമാരോ. അസ്സലാമു അലൈക്കും.
1: അലൈക്കും സലാം. ആരാണിതാ?
0: നാ മുജക്കൻ ചെറോ പരസ്കരം ടോൻ കരാ കസിയറോ.
1: നാ സലാം ഹസം
0: കലോ അസ്ലി അൽഹംദുലില്ലാ. അണ്ടു മാജിൻ ദാന അണ്ട അബോനിമിൻ അണ്ട അക്രിനി വിന്നാ കൊന്നും ഡു പാന്തിം ബാദിയാ. ദാജോൾട്ടനെ അണ്ട അബോനി ഞാ.